கேரளி. வெல்கம் டு குமரி எஃப்எம் 101. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഓക്കേ, അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു പാട്ടിൽ കൂടി ഒന്ന് തുടങ്ങിയാലോ?

ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങിയാലേ എന്തിനു കൊള്ളാടാ നിന്നെ കൊണ്ട്? ഇനി ഞാൻ വെള്ളം കോരി തലയ്ക്ക് ഒഴിക്കണോ? പിന്നെ ചില കുത്സിത പ്രവൃത്തികളും അമ്മേന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ജനൽ തുറന്നിടുക, ലൈറ്റ് ഓൺ ചെയ്യുക, ഫാൻ ഓഫ് ചെയ്യുക, ഇതിലൊക്കെ കൂടെയായിരിക്കും പലരും രാവിലെ എണീറ്റ് പോകുന്നത്. രാവിലെ ഉണരുമ്പോ പലരും ആദ്യം കേൾക്കുന്ന ഡയലോഗ് ഞാൻ പറയുന്ന ആദ്യത്തെ ചില ഡയലോഗുകളായി ഇരിക്കും. ഇതിന് കാരണം എന്താ? മനസ്സിലുണ്ട് രാവിലെ എണീക്കണം എന്നൊക്കെ, പക്ഷെ പറ്റണ്ടേ, ഉറങ്ങി എണീക്കാനായിട്ട് പറ്റുന്നില്ല. ഈ പ്രോബ്ലം പലർക്കും ഉണ്ട്. രാവിലെ സമയത്തിന് ഉറങ്ങി എഴുന്നേൽക്കാൻ എന്താ ചെയ്യേണ്ടത്? വെൽക്കം ടു കുമരി എഫ്എം 101. അപ്പോ ഇപ്പോ നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? മോഹൻലാൽ മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ്.

ഉദ്ദേശിക്കുന്നത് എന്ന്. കാരണം ഓരോ ദിവസം ഓരോ കോലത്തിലല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളുടെ അമ്മയോ അച്ഛനോ ഒക്കെ നമ്മളോട് പറഞ്ഞു തരാറുള്ളത്, കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങ്, അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കൃത്യം സമയത്തിന് ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. അത് വളരെ ശരിയാണ് കേട്ടോ. സമയത്തിന് ഉറങ്ങി നോക്കിക്കേ, അപ്പോ നിങ്ങൾക്ക് സമയത്തിന് എഴുന്നേൽക്കാനും പറ്റും. അപ്പോ സെറ്റ് എ പ്രോപ്പർ ബെഡ് റൊട്ടീൻ. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഗാനം ഒരു മുറി വന്ന് പാർത്തായ. എന്താ തമിഴ് വേർഡിനെ പോലെ ഉണ്ടോ? മലയാള മൂവിയുടെ പേരാണ്. നജീം അർഷദ്, സംഗീത ശ്രീകാന്ത് പാടിയത്.

പ്രോപ്പറായിട്ട് ഒരു റൊട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സമയത്തിന് ഉറങ്ങി എഴുന്നേൽക്കാൻ പറ്റാതെ ആവുന്നത്. ഈ പ്രോപ്പർ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്തിന് ഒരു കൃത്യത വേണേ. അതല്ല എന്നുണ്ട് എങ്കിൽ സമയത്തിന് നമുക്ക് എണീക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ ദിവസം ഓരോ സമയത്തിനല്ലേ ഉറക്കം. ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങും, ഒരു ദിവസം 11 മണിക്ക് ഉറങ്ങും, ഒരു ദിവസം 12 മണിക്ക് ഉറങ്ങും. ചില നേരം ചുമ്മാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ചില നേരം ആവശ്യമില്ലാതെ പല റീൽസുകളും വീഡിയോസുകളും കണ്ടുകൊണ്ടിരിക്കും, വെറുതെ വെറുതെ സമയം കളയും. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള ബയോളജി ക്ലോക്ക് തന്നെ ആകെ തെറ്റിക്കിടക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് തന്നെ മനസ്സിലാവുന്നില്ല ഇവൻ എന്താ

രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നും ഉണരുന്നതിന് നമുക്കൊരു റീസൺ ഉണ്ടാവാം. ഇറ്റ്സ് കോൾഡ് വേക്കപ്പ് റീസൺ. അത് ഉണ്ട് എങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മള് ഉണരും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ സ്കൂളിൽ നിന്നേ എക്സ്കർഷൻ ഒക്കെ പോയ സമയം അന്ന് ചിലപ്പോ രാവിലെ 4 മണിക്ക് സ്കൂളിലെത്തണം, അല്ലെങ്കിൽ 5 മണിക്ക് സ്കൂളിലെത്തണം, ഇങ്ങനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. തലേ ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോളേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓടുന്ന കാര്യം എന്താണ്? രാവിലെ ഈ സമയത്തിന് എണീറ്റ് കൃത്യമായി 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് സ്കൂളിൽ എത്തണം എന്നുള്ളത്. 3 മണിയാകുമ്പോ ഒരു അലാറമും അടിക്കണ്ട, നമ്മൾ തന്നെ അങ്ങ് എണീച്ചോളും. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേക്കപ്പ് റീസൺ ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്. അത് നമ്മളെ കൃത്യമായിട്ട് അങ്ങോട്ട് വലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തില് ആ ബോധം മുഴുവനുമായി അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ എണീക്കുകയും ചെയ്യും. നമുക്ക് ഓർമ്മയുണ്ട് പഠിക്കണമെന്ന്, ആ ഒരു വിചാരമുണ്ട്. പക്ഷേ ആ ഒരു കാരണം നിങ്ങളെ ശക്തമായി വലിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചിലപ്പോ രാവിലെ കണ്ണു തുറക്കും, എന്നാലും എന്ത് തോന്നും, കുറച്ച് സമയം കൂടി നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ എന്നൊക്കെ തോന്നിപ്പോവില്ലേ, എനിക്ക് വയ്യ എണീറ്റിട്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൂടി നമുക്ക് കുറച്ച് സമയം കിടന്നുറങ്ങാം, നാളെ മുതൽ കറക്റ്റ് ടൈമിന് എണീറ്റ് പഠിക്കാം. ഈ ചിന്തയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? ഈ പഠിക്കണം എന്ന് പറയുന്ന ആ റീസൺ നിങ്ങളെ കൃത്യമായി വലിക്കാത്തത് കൊണ്ടാണ്. അപ്പോ ആഗ്രഹം മനസ്സിൽ തീവ്രവും ശക്തവുമായി ഉണ്ട് എങ്കിൽ അത് പഠിക്കാനുള്ള കാര്യം മാത്രമല്ല, എന്ത് റീസണും ആയിക്കോട്ടെ, ആ വേക്കപ്പ് റീസൺ സ്ട്രോങ് ആണ് എങ്കിൽ നിങ്ങൾ കൃത്യസമയത്തിന് തന്നെ എണീക്കും. ഇപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടിനെ കേൾക്കാൻ പറ്റും, കിളിയേ കിളിയേ എന്ന് പറയുന്ന ഒരു പാട്ട്, ആ രാത്രി എന്ന മൂവിയിൽ നിന്നും നല്ല പാട്ടാണ് കേട്ടോ. ആരാ പാടിയത്? എസ് ജാനകി പാടിയത്.

ഇനി മൂന്നാമത്തെ കാര്യം, രാത്രി ആവശ്യമില്ലാതെ അടുക്കളയിലേക്ക് കടന്നു ചെന്ന് ബിസ്ക്കറ്റിന്റെ പെട്ടി, ആ ചിപ്സ് അടിച്ചു വെച്ചേൽക്കുന്ന പാത്രം ഇതൊക്കെ തുറന്ന് അതിൽ നിന്നും കുറച്ചൊക്കെ വലിച്ചെടുത്ത് വെറുതെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കരുത്. രാത്രി ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോസ് പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഗെയിംസ് കളിക്കും, സൈഡിലൊരു പാത്രം ഉണ്ടാവും, ചുമ്മാ ചുമ്മാ കളിപ്പാണ് പരിപാടി. ശരിയല്ലേ? ബിസ്ക്കറ്റ്സും ചിപ്സും കടലയും വേണ്ടേ വേണ്ട. ആവശ്യമില്ലാതെ രാത്രി സമയത്ത് നമ്മള് ഈ സ്നാക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് രാവിലെ ഉണർന്ന് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ? ബിസ്ക്കറ്റ്സും ചിപ്സും കടലയും വേണ്ടേ വേണ്ട. ഈ ആവശ്യമില്ലാതെ രാത്രി സമയത്ത് നമ്മൾ ഈ സ്നാക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രാത്രി ഒരു ഡിന്നർ കഴിച്ചില്ലേ, മതി, അതോടെ നിർത്തി കളയണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ രാവിലെ കൃത്യമായി ഒരു സമയത്തിന് ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റും. ഇന്നത്തെ ഗാനകേരളിയിൽ മിന്നാരം മൂവിയിൽ നിന്നും എൻ ജി ശ്രീകുമാർ, എസ് ചിത്ര.

0: ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കണേ. വെറുതെ എന്തിനാ അമ്മയുടെ ചീത്ത കേട്ടിട്ട് ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മള് ഇനിയുള്ള ഓരോ ദിവസവും പോസിറ്റീവ് ആയിട്ട് തന്നെ തുടങ്ങാൻ ശ്രമിക്കാം. ഓക്കെ,
1: അപ്പോ നമുക്കും ഇതേപോലെയൊക്കെ നടക്കാനൊന്ന് ശ്രമിച്ചാലോ. കുമ്മറിയൊപ്പം 101 ഇത്രയും സമയം ഗാന കേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട്
2: ടാറ്റാ ബൈ പറയുന്ന സമയം തന്നെയാണ്.
0: അപ്പോ ഇന്ന് എനിക്ക് പോകേണ്ട സമയമായി. അപ്പോ ഞാൻ പോട്ടെ. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, ബൈ ഓൾ. താങ്ക് യു ഓൾ.
3: നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ബൃന്ദാജി, നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ.